അവർ ഏതും അറിയാറടി ഞാന തങ്കമേ ഇരിക്കും ഇടത്തെ വിട്ട് ഇല്ലാതെ ഇടം തേടി എങ്കെങ്കോ അലയുന്ന ഞാന തങ്കമേ അവർ